പരീക്ഷിച്ച് ഇരണ്ട് കശപുകാസുര പ്രളാലായി. അയിന് ഭഗവാൻ പരമാത്മ പരമേശ്വരളെ ദർശന കാനിമിത്ത ഭട്ടി കുഖമ്മാവാട ദർശനം ദീപക്ഷു. ഇരണ്ട് കശപുലെ ജോർദാർ സിംഗ ലടായി കരു ഭഗവാൻ സിംഗ ലടദാ ലടദാ ലടദാ ലടദാ ലടദാ ഇരണ്ട് കശപു താക്യു ഭഗവാനിലെ ചാപ്പഷമാണ് ബോറ സാജകോ പ്രഹരമ ചൌകോഷകോ ബീച്ചമാ ഗൈര സംഗര ഠേലാമ ബസി ബക്ഷു ഐ ഹിരണ്യ കശ്യപു. തൈലെ ജലമാ പണി നമോരോ ഥലമാനി നമോരോ ഭനിയ ഓ മനു കാഖായി നമോരോ മനിയാസ് മനിയാസൈന കാഖമാ തെരിശ അനുഭവ തല ഹി സിദ്ധാഞ്ച് ഭിത്രണി നമോരോ ബൈരണി നമോരോ ഭനിയ ഓ കിവൈനസ് ഹോ യു ഭിത്ര കി ബൈര ഭനേര ചൌകോഷമാ രാഖ്നു ഭയഗോ തിയോ ഭിത്രണി ഭൈന ബൈരണി ഭൈന ചൌകോഷോ ഭനു. അതിലേസമ ബ്രഹ്മാജിലെ സൃഷ്ടി കരിയേക്ക യാവ ജീവാത്മ പ്രാണി ബാട്ട നമോരോ മനെ ഓകേന ഹോ മന ആധാ ബാഗ് ആധാ മാൻസി ബാ കൈ ദേഹാതിസ് മനെ തൈ മാത്രേ ഹോ മന മൈ ഓനി തല സിദ്ധൗരി കോ ദേഖി അനി ഛാത്തിമാ ചിരേര സാഞ്ജക പ്രാർമ ദിനമ ഹോയിന രാത്മ ഹോയിന സാഞ്ജകോ പ്രാർമ ഇരണ്ടി കച്ചു പോലൈ ഭഗവാൻലെ വജ്ര ബനായര ശരീരമ ജവ ഛാത്തിമാ നങ് രോപ്നു ഭയഗോ ഥ്യോ ഇരണ്ടി കച്ചു മരോ ഹിരണ്യ കശ്യപുക്കു തേജ് ഭഗവാൻമാ പ്രവേശ ഹിരണ്യ കശ്യപു പരം ധാം ആകാശ ബാട്ട ഫുൽമാല ഗുച്ഛലാവിർഗോ വൃഷ്ടി ഭഗവാൻ നരസിംഹകു ജയ ജയ അനി ഹിരണ്യ കശ്യപു മരോ ത്യാബാട്ട ഉച്ചിട്ടിയോ ഭഗവാൻ കോ തേജ് പുഞ്ജ ധാന്യ നസഗ്നി തരികാലെ ഗയോ ജാലാ ബുഡാ നീലകണ്ഠ നാരായണ ചാകു നാരായണ ഇച്ഛങ്കു നാരായണ മത്സ്യ നാരായണ ബദ്രി നാരായണ മുക്തി നാരായണ ആദി ആദി ഗരിയക ഏക സേ ആഠ ഭാരത വർഷമാ നാരായണ സ്ഥാനഹരു തേ ബലമ സ്ഥാപന ഭയ അനി ഭഗവാൻ ചരണ രൂപീ കമലമാ സപ്ലേ ധ്യാന ഗരി പ്രബളൈ ശാന്ത ഗരണാ നിമിത്ത ക്രോധ ശാന്ത ബോസാത്തെ സമുദ്ര ഛചരിക്കിയോ പഹാഡഹരു ഏകദം പൈരണ ലാഗ്യോ ഭാരാക്രാന്ത പൃഥ്വി ഭൈൻ തേസ് കാരണലെ ഭഗവാൻ ചരണമാ ഗൈര സാരാ ബ്രഹ്മാദി ദേവതാലെ പ്രാർത്ഥന ഗരി സകീരൻ ശാന്തീകരണ ഇന്ദ്രലെ പ്രാർത്ഥന ഗരി ശാന്തീകരണ സകിരൺ വരുണലെ പ്രാർത്ഥന ഗരി സകിരൺ കേമലെ സകിരൺ പിതൃഹുരുളെ സിദ്ധഹുരുളെ ഗന്ധർവഹുരുളെ നാഗഹുരുളെ സിദ്ധഹുരുളെ വിദ്യാധരഹുരുളെ പ്രജാപതിഹുരുളെ ഗന്ധർവരാജഹുരുളെ യക്ഷഹുരുളെ കിംപുരുഷഹുരുളെ വൈതാലികാജനഹുരുളെ കിണ്ണരഗണഹുരുളെ വിഷ്ണു പാർഷദഹുരുളെ ശാരളെ പ്രാർത്ഥന ഗരി ഭഗവാൻ പ്രസന്ന ഹുണു ഭയന അനി ബ്രഹ്മാജിലെ പക്കാ പനി ആപ്നോ ഭക്ത പ്രഹ്ലാദ് ഖോജി ബക്സേക്കു ഭഗവാൻലെ ഭണ്ണി ബുജേര ബാബു പ്രഹ്ലാദ് തിമ്രോ അഗാടി നരസിംഹവതാർ ഭഗവാൻകു ശരണമാ സേവാ ഗുരുണു തിമ്രോ ആജ പൂർണതായിത്വ യോ പൃഥ്വീക്കു ഭാരാക്രാന്തലായി ഉദ്ധാര ഗുരുണു പുരു ഭഗവാൻകു തേജ്ലെ ഖപ്ന സകിനണ പൃഥ്വി മന്ദാകരി ഭഗവാൻ പ്രസന്ന ഹുണു മനെ അയസ്ക സിംബാട്ട പ്രസന്ന ഭയ പ്രഹ്ലാദ് കു അഗാടി ഗൈര ഭഗവാൻ കു അഗാടി ഗൈര പ്രഹ്ലാദ് ഉബ്ബിനു പ്രഹ്ലാദ് ഉബാച്ച പ്രഹ്ലാദ് ബന്നുസ ബ്രഹ്മദയ ശൂരഗണ മുനയോ തശിദ്ധ ശ്രോതൈ കഥാന മതയോ പഥ സംപ്രവാഹേ നരാജിതു പുരുഗണൈരധുനാ ബിപ്രു കിം തൃട്ടർമതി സമയാരി ഉഗ്ര ജാത്തെ ഭഗവാൻ മോ ആശ്ചര്യ മാനേകോ ഛു ബ്രഹ്മാലെ പ്രസന്ന പാർന്ന സകേക്ക ഭഗവാൻ ലൈ ശിവലെ പ്രസന്ന പാർന്ന സകേക്ക ഭഗവാൻ ലൈ ഇന്ദ്ര ഏമ വരുണ കുബീര ശനക ശനന്ദന സനാതന സനർകുമാര ബൈതാലി ഋഷി മഹർഷി ഓരോ പ്രജാപതിയുടെ പ്രാർത്ഥന ഗർദ്ദ പ്രസന്ന ഭയക ഭഗവാൻ ലൈ മോ ജസ്തോ ഉഗ്ര ജാതി മോ ജസ്തോ കുലഘാതി മോ ജസ്തോ പിതാജി മരാവനെ വാല യു ആപ്നെ ആതത്തായി കസരി പ്രസന്ന പാർന്ന സക്ഷു ഹോല മേരോ ഈശ്വര മോ ഹജുര സംഗ സംകേത് ഭയകോ ചു മേരോ പ്രമാണമാ മണ്ണേ ധന ബിജനരു പതയ ശ്രുതോദസ് തേജസ് പ്രബാല ബാല പൌരസ ബുദ്ധി യുവക നാരാ ധന ഏ ഭവയന്തി പരേശ പുംസോ ഭക്ത ശ്രുതുസ് ഭഗവൻ ഗജയൂത് പയ ഹജുര സംഗമ യു ബിന്തി ഗർദസു മേരോ നാരായണ ജസ്ലെ നരമാ അധം രാക്ഷസ്കോ പുത്ര ശത്രുക്കോ പുത്ര ലോകകണ്ഠകാരിയക്കോ പുത്ര ഭക്തിലെ രഹിത ഭയക്കോ ഫേരി യസ്താസംഗ ഹജുര കസരി പ്രസന്ന ഹുനോലാ തര യതി മലൈ വിശ്വാസ കി ഭഗവാൻ ഗജയൂത് പയ ജബ യസ്ക സിംബാട്ട ഹാത്തിലെ ഗ്രാഹക മുഖമ പർദ്ദാമാ പനി ഹജുരലെ കോശമരണ ഗർദാ ഉദ്ധാര പായഥ്യോ ഭനെ ദേഖിന് മൈലെ പനി പക്കൈ പൌച്ചു ഭന്നെ മനേമാ പൂർണ്ണ വിശ്വാസ മേരു പ്രമാത്മൻ ഹജുരലൈ കോട്ടി ദണ്ഡവത പ്രണാം ഛ പ്രസന്ന ഹുനോസ് ഹാത്തിക്കോ രാജ ഗജേന്ദ്രലൈ മക്തി ബനാവുന്ന ജസരി തയ്യാറി ഹോ ബക്സിയേക്കോ ഥിയോ മലൈ പനി തെസരി നൈ ഭനേപശി ഠിക് ഛ ഭനേര ഭഗവാൻ ഭന്നുഹുഞ്ഛ ബാബു പ്രഹ്ലാദ് ജീ പ്രസന്ന ഛു തിമിസംഗ ഇച്ഛാ മാഫിക്കോ വരദാന മാഗ പരമാത്മാകോ ചരണമാ പാവുകോ സേവാ അവ ബാബു പ്രഹ്ലാദ് തിമ്രോ ബാബാലൈ മൈലെ മാരേ തിമി ബാബാകോ ക്രിയാ കാഷ്ട ഗര മേരോ ഭുവാ നരകമാ ജാനുഭോ കി ഭന്നുഭയേക്കോ ഥിയോ തിമി ജസ്തോ ഭക്ത ഛോരോ പാവുനേവാലാ ബാബു നരകമാ ജാൻഛ അന്യഥാ നൈ എക്കൈസ് കുലക്കു ഉദ്ധാര ഭൈസകേക്കു ഛ തര തിമിലൈ മ എടാ കുരാ ബതായിദിന്ഛു സുന ബാബാകോ ക്രിയാ കാഷ്ട ഗർനൈ പർച്ഛ ഛോരാലേ പുത്രശ്യ പരമോ ധർമ്മ പിതൃ ശുശ്രൂഷണീയ രതഃ
यसै कारणबाट पुत्रले पिताजीको क्रिया काष्ट गरिसकेपछि अब तिमी कहाँ जाने सरासर जाऊ रसातलमा तिम्रो आजका मितिबाट सात पुस्ता म मार्दिन बुझेनौ मैले हिरण्यकश्यपलाई मारे प्रहलाद तिमीलाई मार्दिन तिम्रो छोरा विरोचन हुनेछन् तिनलाई मार्दिन तिम्रा विरोचनका छोरा बलि हुनेछन् तिनलाई मार्दिन बलिका छोरा बाणासुर हुनेछन् तिनलाई मार्दिन बाणकासुरका छोरा मार्जरी हुनेछन् तिनलाई मार्दिन उनका छोरा बज्राङ हुनेछन् तिनलाई मार्दिन उनका छोरा ताराकासुर हुनेछन् उनलाई मार्दिन आजका मितिले सात पुस्त तिम्रो कुलमा मार्दिन बाबु तिमी विदा भएर जाऊ भन्नुभयो भगवानले अनि अब म कहाँ जाने भन्दा रसातलमा जाऊ मैले कहिले प्रभुको चरण पाउँछु भन्दा आठौं सावरणी मनुको पालामा तिम्रो नातिनी स्वर्गको राजा हुन्छ त्यही बेलामा तिमी स्वर्गको आधिपत्य मालिक त्यहाँको पितामा भएर बस्नेछौ विदा हो यस्तो प्रभुको वचन सुनेर प्रभुका चरण रूपी कलमा ध्यान गर्दै मनन गर्दै अहिले प्रह्लाद आफ्नो पिताजीको क्रिया काष्ट सके सकल शत्रु निवारण हुनेछ जुन कथा सुन्नाले महाराज परीक्षित यसरी मैले यहाँलाई प्रमाण गरे बाँकी अंशको लागि भगवानको भजन कीर्तन मनन कीर्तन र ध्यान निधिध्यास कहिले नटुटाइकन प्रभुका चरण रूपी कमलको ध्यान गर्दै आफ्नो कर्तव्य माथिको बोधलाई नबिर्सिकन प्रह्लाद अहिले परमधामको लागि निश्चय गर्नुभयो अनि प्रह्लाद यस्तो प्रकारबाट आफ्नो निश्चय र निर्णय गरिबक्सेपछि प्रह्लादजीले भगवानका भक्तिमा चित्त लगाई प्रभुको प्रार्थना गर्दै अच्युत शक्ति भगवानको ध्यान गरेर आफ्नो धाममा जानुभएको छ महाराजी अब एउटा शंका लाग्यो राजा परीक्षितलाई प्रभुदेव हिरण्य कश्यपुकालाई मार्नलाई भगवान सवारी हुनुभयो विष्णु तर त्रिपुरासुर दग्ध बनाउनका लागि शिवजी बोलाइयो किन हो यसमा के फरक छ भन्दा हर र हरिमा कोही फरक त छैन तर एउटै कुरा के भए एक बाणले त्रिपुरासुर भस्म भगवान शिवजीले गरिबक्सिएको हो ता पनि भगवान श्याममा सदा शिवजीले हानेको बाणको टुप्पामा अग्नि बाणमा चाहिँ भगवान नारायण वासुदेवै हुनुहुन्छ त्यहाँ पनि विष्णु भगवानको काम जब भूमिका निर्वाह भएको छैन महाराज यिनै हुन् कथा भन्नुभयो लौ त मेरो ईश्वर हजुरको महिमा मलाई कहिले नटुटोस् भनेर प्रह्लादजी विदा भगवान परमात्मा चाहिँ आफ्ना भक्तलाई सन्तुष्ट पारेर विमानमा चढेर नरसिंह अवतारसम्म आश्रित गरे वैकुण्ठ नाम